0: അന്തിയനരക
1: മ
0: ഹരിരലായ അന്തിയനരക
1: ഫ ഫ മതുതു ഫുൻസേവേ ഫുൻസേവേ ഫുൻസേവേ
0: ഹരിരലായ മിതിസിനമനരക
1: ഫൈസമുനോ തംപു നു അന്തിയരായ
0: Sam Jesus Christi pompnao.